0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മങ്ങാട് കെ നടേശൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. കൂടെ പാടുന്നത് ശ്രീ പി ആർ രതീഷ്, ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ശ്രീ പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗെഞ്ചിറ. ആദ്യം ഹരികാംബോജി രാഗത്തിൽ വല്ലഗാഥനക എന്ന കൃതികൾക്കാം രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal recital by Mangad K Nadeshan. He is also accompanied by Shri P R Ratish. On the violin by Shri C S Anurup. On the mridangam by Shri Palakkad T R Rajamani. And on the ganjira by Thrikkakara Y N Shantaram. He begins his Carnatic classical vocal recital with composition of Saint Thyagaraja Vallagadanaga in the rag Hari Kamboji set to Rupakathal.

0: അടുത്തതായി ഹംസ നന്ദി രാഗത്തിൽ പാഹി ജഗജനനി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Maharaja Swadhi Thirunal, Pahi Chakachanani, in the rag Hamsanandi set to Adithal.

0: ഇനി കാവ്യരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച അന്യായമോ സേയകുറ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, അന്യായ മുസയ്യഗുറ ഇൻ ദ രാഗ് കാപ്പി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മങ്ങാട് കെ നടേശൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കൂടെ പാടുന്നത് ശ്രീ പി ആർ രതീഷ്, ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ശ്രീ പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗെഞ്ചിറ. ഇനി മോഹനം രാഗത്തിൽ എവരൂര എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Renate Classical Vocal Recital by Mangad K. Nadeshan. He is also accompanied by Shri P. R. Ratish. On the violin by Shri C. S. Anuroop. On the mridangam by Shri Palakkad T. R. Rajamani. And on the ganjira by Thrikkakara Y. N. Shantaram. Next is a composition of Saint Thyagaraja, Yavarura. In the rag, Mohanam, set to Mishra Chapatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മങ്ങാട് കെ നടേശൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. കൂടെ പാടിയത് ശ്രീ പി ആർ രതീഷ്, ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ശ്രീ പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗെഞ്ചിറാം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ മങ്ങാട് കെ നടേശൻ. ഹി വാസ് ഓൾസോ അക്കംപനീഡ് ബൈ ശ്രീ പി ആർ രതീഷ്. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ സി എസ് അനുരൂപ് ഓൺ ദ വയലിൻ, ശ്രീ പാലക്കാട് ടി ആർ രാജാമണി ഓൺ ദ മൃദംഗം, ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ദ ഗഞ്ചിറ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH, anytime Indian music.

0: നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ നാഗസ്വരം വായിക്കുന്നത് ശ്രീ ആർ സുബ്രഹ്മണ്യം. വിശേഷാൽ തവിൽ ശ്രീ അനുജി വേണുഗോപാൽ. കൂടെ തവിൽ വായിക്കുന്നത് ശ്രീ ജിതിൻ ഗുണദാസ്. മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം വസന്തരാഗത്തിൽ ബൃഹദംബികയെ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH anytime Indian music. Listen to Nagaswaram recital by Shri OK Subramaniam. Nagaswaram support by Shri R Subramaniam. They are accompanied on the special tavil by Shri Anuji Venugopal and Shri Jitin Gunadas on the tavil. Listen to the compositions of Muthuswami Deekshithar. They begin their Nagaswaram recital with Brihadambigai. In the rag, Vasanta, set to Mishra Chapatal.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ഒ കെ സുബ്രഹ്മണ്യത്തിന്റെ

0: ഇനി ശ്രീ സരസ്വതി എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം ആരഭി, രൂപക താളം.
1: നെക്സ്റ്റ് ഈസ് ശ്രീ സരസ്വതി ഇൻ ദ രാഗ് ആരഭി, സെറ്റ് ടു രൂപക താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ OK സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിക്കുന്നത് ശ്രീ R സുബ്രഹ്മണ്യം. വിശേഷാൽ തവിൽ ശ്രീ അനു G വേണുഗോപാൽ. കൂടെ തവിൽ വായിക്കുന്നത് ശ്രീ ജിതിൻ ഗുണദാസ്. ഇനി കല്യാണി രാഗത്തിൽ ശിവകാമേശ്വരി എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagaswaram Recital by Shri OK Subramaniam. Nagaswaram support by Shri R Subramaniam. They are accompanied on the special tavil by Shri Anuji Venugopal and Shri Jitin Gunadas on the tavil. Now listen to Shivakameshwari in the rag Kalyani set to Adithal.

0: അവസാനമായി പഞ്ചാഷത് പീഠരൂപിണി എന്ന കൃതി കേൾക്കാം. രാഗം കർണാടക ദേവഗാന്ധാരി ആദിതാളം.
1: ശ്രീ ഒ കെ സുബ്രഹ്മണ്യം കൺക്ലൂഡ്സ് ഹിസ് നാഗസ്വരം റിസൈറ്റൽ വിത്ത് പഞ്ചാഷത് പീഠരൂപിണി ഇൻ ദ രാഗ് കർണാടക ദേവഗാന്ധാരി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ഒ കെ സുബ്രഹ്മണ്യം അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് ശ്രീ ആർ സുബ്രഹ്മണ്യം. വിശേഷാൽ തവിൽ ശ്രീ അനു ജി വേണുഗോപാൽ. കൂടെ തവിൽ വായിച്ചത് ശ്രീ ജിതിൻ ഗുണദാസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ശ്രീ ഒ കെ സുബ്രഹ്മണ്യം. നാഗസ്വരം സപ്പോർട്ട് ബൈ ശ്രീ ആർ സുബ്രഹ്മണ്യം. ദേ വർ അക്കംപനീഡ് ഓൺ ദ സ്പെഷ്യൽ തവിൽ ബൈ ശ്രീ അനുജി വേണുഗോപാൽ ആൻഡ് ശ്രീ ജിതിൻ ഗുണദാസ് ഓൺ ദ തവിൽ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാരാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈക്കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാജാമ ഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the Ragam Adhana, set to Aditalam.

0: അഠാണ രാഗത്തിൽ മൈസൂർ സദാശിവറാവുവിന്റെ വാചാമഗോചരു എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, വാചാമഗോചരു. ഇന്ദിരാഗം അഠാണ, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ബ്രോവ് സമയമിതേ, ഗർഭപുരി വാസർ കൃതി, രാഗം ഗൗരി മനോഹരി, ആദിതാളം.
1: കണ്ടിന്യൂ ഹർ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ഗർഭപുരി വാസർ, ബ്രോവ് സമയമിതേ, ഇന്ദിരാഗം ഗൗരി മനോഹരി, സെറ്റ് ടു ആദിതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ മാവേലിക്കര പി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, എം കെ രാജേഷ് ഖടം. Now we bring you a vocal recital by Mavelikara Subramanyam. He is accompanied by T.H. Subramanyam on violin, Vipin Sadesh on mridangam and M.K. Rajesh on ghadam. Adhyam Kannada Ragathil Varnam Adithalam Lalgudi Jayaraman Kriti. The first item of this concert is a Varnam by Lalgudi Jayaraman in Raga Kannada Setu Adithalam.

ഇനി ഹിന്ദോള രാഗത്തിൽ സാമഗാന ലോലെ എന്നാരംഭിക്കുന്നു. രൂപകതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി. നെക്സ്റ്റ് ഈസ് സാമഗാന ലോലെ ഇൻ രാഗ ഹിന്ദോളം സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

കാവേലിക്കര പി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, എം കെ രാജേഷ് ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മാവേലിക്കര പി സുബ്രഹ്മണ്യം. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ടി എച്ച് സുബ്രഹ്മണ്യം ഓൺ വയലിൻ, വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം കെ രാജേഷ് ഓൺ ഘടം. സാരമേഗാനി രാഗം പന്തുവരാളി, മിശ്ര ചാപ്പത്താളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് സാരമേഗാനി ഇൻ ദ രാഗ പന്തുവരാളി സെറ്റു മിശ്ര ചാപ്പത്താളം, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: മാവേലിക്കര പി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, എം കെ രാജേഷ് ഖടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മാവേലിക്കര പി സുബ്രഹ്മണ്യം. ഹി വാസ് അക്കംപനീഡ് ബൈ ടി എച്ച് സുബ്രഹ്മണ്യം ഓൺ ദി വയലിൻ, വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം, ആൻഡ് എം കെ രാജേഷ് ഓൺ ദി ഖടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.